0: കണ്ടാ കണ്ടാ അവൻ പറഞ്ഞത് കേട്ടാ. ഇനി ആരെങ്കിലും കേൾക്കാത്തവരുണ്ടാ? ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഇനി ആരും ഒന്ന് കേൾക്കാനും പോണില്ല, എന്നെ കാണാനും പോണില്ല. കാണൂല, ഇനി എന്നെ കാണൂല. ഇവിടേക്ക് മഷീട്ടോക്കെല്ലാം കണ്ട, കാണൂല. ഞാൻ പോണേണ്, ഞാൻ പോകാൻ പോണേണ്. എന്റെ നിഴല് പോലും കാണാൻ പറ്റാത്തടത്ത് കണ്ടല്ലോ, ഞാൻ പോകാൻ പോണേണ്. എന്തൊക്കെയായിരുന്നു? തേനാണ്, പൊന്നാണ്, മാനാണ്, നീ പൊന്മോനാണ്, നീ കോപ്പാണ്, പൂവാണ്, പാവയാണ്, മൊഞ്ചാണ്, നിന്റെ കൊഞ്ചാണ്, മോങ്ങയാണ്. മാങ്ങിട്ട് വെച്ചാ മതി തന്റെ കൊഞ്ച്.
1: ഒന്ന് പോടി അവിടുന്ന്, നിനക്ക് പിരാന്താണ്.
0: ആ ഞാൻ പോണേണ്.

0: ആണ് ഞാൻ, മനസ്സിലായ? ഇനിയെങ്കിലും മനസ്സിലാക്ക, ഒട്ടും കൂട്ടല്ല ഞാൻ. കൊച്ചാണ് നീ, പഴുത്തിട്ടില്ല, കണ്ട പച്ചയാണ് നീ, ജസ്റ്റ് ചിറകുമുളക്കണ പറവേണ് നീ. എന്നെ കുറിച്ച് പറഞ്ഞാക്കണ്ട, വേറെ മൈൻഡാണ് ഞാൻ. തോന്നി ദിവസം കാട്ടിയാക്കണ്ട, ഒട്ടും കയ്യിലല്ല ഞാൻ. ഒന്നങ്ങ് ഇട്ടാക്കണ്ട, ഒന്ന് പോടിയാവുന്നു.
1: കണ്ടോ,
0: കാണില്ല, ഇനി എന്നെ കാണൂല. ഇവിടെയൊക്കെ മഷിയിട്ട് നോക്കിയാലും കാണൂല.